ഇനി ഇനിക്കും കുമ്പും മാടി തലയാട പൊണ്ണും പയ്യനോ വിളയാട കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.

ഇത് റീമിക്സ് പാടം. മേലെ സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്.